0: ആകാശവാണി ഇംഫാൽ ഹൗസിന് മിതാങ്ങി പുങ് മാപ്പിൾ താരെ മണിപ്പുരി ദപ്പാവ് താബിരസി.
1: ആകാശവാണി ഇംഫാൽ മൈബം ദിസമലിന പാവ് പസരി. കാങ്പോക്പി ജില്ലാഗി കാങ്പോക്പി തമൈറോ തകസി ഖോലായ് പൈബസിന് ഗാരി മത നോമൈ കപ്സലപ്പത മിയോ മരി സിരെ അമന സോക്ലെ ഐഖോയ്കി സനാപതി പൗമി എ ഹെക്രിന പോലീസ്കി പാവ് പൽദുന ഹൈ മിയോ സിംഗ് അതുന മക്വൈദിഗി സനാപതി തമ്ന ലാപ്പത മക്വൈ അസാങ് മനാക്ത ഖുദോങ് തിബ തൗദോഗ അതു തോഖിബനി തൗദോഗ അതു ഹെക് തോഖിബഗ അഹേൻബ സെക്യൂരിറ്റി ഫോഴ്സ് സിംഗ് മഫം അതുത ചങ്സിന്ദുന തീബുഹമ്പിഗി തബക് ചതരി മകാ തബ പാവ് ങൈരി അമരോംദ തൗദോഗ അതുബു യാനിദബ ഫുങ്തോക്തുന സനാപതി ജില്ലാദ ടോട്ടൽ ഷട്ട് ഡൗൺ ലൗതോക്സൈ കാങ്പോക് പിതങ്ങി തോക്കിവ തൗദോഗ അതുബു മുഖ്യമന്ത്രി യുംനാം ഖേംസാന യാലിംഗ്ദബ ഫുങ്തോക്സൈ മസിഗ ലൈന മഹാഗ്ന സെക്യൂരിറ്റി ഓഫീസിയൽസിംഗ്ദ ഹിംസാഗി തൗങ് സതഗിബ മിയോസിംഗ് അതുബു ഫാദുന ആയൻഗി ഒയ്ബ ദന്തി പിലനപ പൗതാക് പിഖ്രൈ അമരോംദ ഗൃഹ മന്ത്രി ഗോവിന്ദ ദാസ് കൊന്തൗസംനസു തൗദോഗ അതുബു യാംന കന്ന യാലിംഗ്ദബ ഫുങ്തോക്സൈ സോഷ്യൽ മീഡിയാസ് താകലപ്പ വരോല മദ ശ്രീ ഗോവിന്ദ ദാസ് നായി സോഗ്ലബ മിയോയ അതു അതുബ മതംദ ഫകലപ്പ വരസനു മാഗ്ന ഹൈ തവോങ് അസിന നഗാ കങ്ലുപ്കി മിയോസിംഗ്ദ ഖൈരാങ് ഖൈസൗനബ കയാ പോലെ ശാന്തി പാംസബ മണിപ്പൂർഗി മിയാംന ലംദമസിദ ശാന്തി ഹഞ്ചലനബ ഹോന്നലിംഗ് ഇസരക്ത തവോങ് അസിന ശാന്തി പുറക്നബ ലംബിദ അകൈബ ഒഹെലെ അരാൻബ തൗബസിംഗ് ആയൻഗി മതുങ്ങിന സൈലാക് ഫംഗനി ഹൗജി ചതരിബ ശാന്തിഗി ഖൊങ്താങ് അസിദ ഏലപ്രൻ പിരക്പസിംഗ് അമത ലേംന ഥാരോയ് ഹൈരി. നാഗാലാൻഡ് മുഖ്യമന്ത്രി നൈ ഫ്യൂറിയോനു തൗദോഗ അതുബു യാനിംഗ്ദബ ഫുങ്തോറക്ലി സോഷ്യൽ മീഡിയാദ താകലപ്പ വരോല മത മാഗ്ന ഹൈ മിസം മ്യാം ഹാട്പ അകി അകം പോൻബഗി തൗദോഗ് തരൈന ലൗരൈദബനി മസിദ ചൈനബ സിംഗ് ആയൻഗി മതുങ്ങിന മതിക് സാബ സേരാക് പിഗദബനി ഹിംസാ യാവ തൗദോഗ് സിംഗ് ലാക്ഷന്ദുന ശാന്തി അമസും തങ്ദു ലൈതാബ പുറക്ന ബോഹനബദ മ്യാംന മതിങ് പാങ്പിനബ മാഗ്ന ആപിൽ തൗരി. മുഖ്യമന്ത്രി യുംനാം ഖേംസാന സഭാപതി ഒയ്ദുനങ്ങി ഇംഫാൽഗി മുഖ്യമന്ത്രിഗി സെക്രട്ടറിയത്ത അവാങ്ങുതാക്കി സെക്യൂരിറ്റിഗി മിഫം അമ പാങ്തോക്സൈ മിഫം അതു മുഖ്യമന്ത്രിന ഓഗസ്റ്റ് 12 രൈജ് അസിദ ആയന യാദവ മോങ്ദ ഖുലായി പൈരിബ മിയോസിംഗ്ന മക്കൊയ് മക്കൊയ്